ഉദയമിത നൂറ യോന്മ ഉടി എഫ് എം എയ്ച്ച് നാം പൈ നൈൻ യോന്നറ അറാമത്തിന്ന പ്രോഗ്രാം അതേത കാന്താനിങ്ങ പങ്കുയനെ സണ്ടു കൊമ്പുസി കേ ഇത്തപ്പ എന്ന കുറവിന് പെക്കണോ അതേ തുമ്മൻ തൈരി കയ്യോ മൈക്കന്നെ എങ്ങ എന്നാന്ന് ദേ സൗറ അത് തയ്യും കയ്യാ പെനെ മോ കണുവ നൗപ്പോക്കി ആസന ദൈതാനക്കു കണുവന്തേറ തൈരി കയ്യോ കെ മൈനെ മെങ്ങപ്പോ ഇസുവ തൈര കൊണ മെങ്ങ ก็กองรามนะคนนำดูในการกิจกรรมรุ่นปานกิริบัสพวกเองก็กักกินตะกัวตายแต่มันตายดีแก่อยู่ไอ้ริตรานะคนกันวันเตสปังมเมตเป็นไม่กันเนี่ยเอวกันเตตัววีเกนิกี้ไอ้ตะกบ้าเนี่ยรักินนะคนรอยกันวันเตอันตายดีแก่อยู่สนางันเตตกรานะอาเตตกรุปนันเนี่ยแม้คุณยังน่าแปลเตะตะกรานายุ which don't come easy